ായി ഹാനീക്കലി മഫഹുസ് അല്ലാഹുവായ് റസൂലായ ഇജാബദി മീഹുന്നെ എവരെങ്കിൽ തെരങ്ക് ഇഹ്സാൻ തെരുവ് തഖ്വാ വരുവ് മീഹുന്ന ബൊടുവെകും വാ ധർമ്മ ഹുട്ടേ.

ായ് ഒഫോവെ ഓഗിൻ അവോഹു ഹനുമക്കൗ ഉടുതായ് ബിൻ ഹെദ്മാമിതു സിക്കുറുക്കും ഉളേ മീഹുന്നെ ഏവരിൻ ദന്നവാനത്തെ അളമെങ്കെ വെരി രസ്കലാ ഇബരസ്കലാങ്കെ മിതകെതി ഹദ്ദവാഫാവനി ബാതലു ഗുതെഗ്ഗെ നൂനെ ഇബരസ്കലാങ്കെ ഹുസ്തോഹിർ വന്തകമായ്

ആയി ഹാനീക്കൽ മഫഹ്വസ് അല്ലാഹുവായി റസൂലായി ഇജാബദ മീഹുന്നെ എവരെങ്കിൽ തെരങ്ക് ഇഹ്സാൻ തെരുവ് തഖ്വാ വരുവി മീഹുന്ന ബൊടുവെകും വാ ധർമ്മ ഹുട്ടേ.

ഫഹെ അല്ലാഹുഗ ഹദ്റതുൻ ദിവ്വി നിഅമതായി ഫദ്ലു അൻത വരി കമാഗൻ ഗില്ലുമൻ നുലിബി എവരെങ് എംബുരി ഔവെ അദി എവരെങ് അല്ലാഹുഗ റുസ്സവും ഹുരി മഗത് തബഅവൂ അല്ലാഹി ബോഡുവെഗെംവാ ഫദ്ലു അൻത കംഗ വരി രസ്കലാഗേ.

0: അതെ, അതൊന്ന് മികടി മിവാഹക്കസ് പ്രോഗ്രാം കൊറിയ മികന്തനി മിവാഹക്കസ് വിരേഖ പ്രോഗ്രാം ആകുന്ന കൊറിയ മികന്തനി ആശംസ വി സരഹദ്ദുണ്ട് വരങ്കിന പരാത്തക്ക സരഹദ്ദുക ബഹരക്കാച്ചരിവേക്ക് ഉമറു പുറകെ ദെങ്കി ഹമജ ചാൽ മട്ടക്ക മീ വകുത്തുകളോ മീ ബേലും കുരമദാക്ക മീ പാഹം കൊല്ലവലി ദെങ് ഹിംഹമചവും ഉപാവരിക്ക ഗെലിസ്തേ വകുത്തവുക അഴുവൻ ബസേ വരങ്കിന കണ്ടത്തക്ക സമാൽക്ക ദെങ്ങാത്തക്കോ മകുമതി വേണം കുറവാ പറയത്തക്കും ദേ വിവാഹക്ക മീ പ്രോഗ്രാം കഴിവുന്ന നിരേ മീ രക്ഷാമുണ്ടി മകുമതിയെ സലാമത രക്ഷാചരി സമുഗ മുഹിമുഖമാകളേകത്തും ഞങ്ങൾ അഴുകുന്നെങ്കിൽ തെരേൻ കൊമ്മി മീ മകുമതി വേണം കുറവുണ്ടാണ് ബലി ഭക്താക അഴുകുന്ന മീ പാഹക്കൊല്ലി മകുമതിയെ സഫാത്തു തുറക്കാച്ചരി പിതാംബരി ഹാസാത്തൊക്കെ ഹിങ്കി ഹപ്തായി ഗൊത്തുകതേ വര തുത്തു പുച്ചക്കുവച്ച് അഴുകുന്നെങ്കിൽ മീ തുനിയാമി വസ്ലിക നീ വര ദിന ഭയക്കെ ഭയക്കല്ലിപ്പുണു ഹിതാമേ ഏ മമ്മിപ്പത കണ്ടെത്താൻ അഴുകുന്ന മീ രങ്ങൾ കുറവേനി നൂണി മഗ്മത്തിക്ക് മീ ഹാസാത്ത മത കുറവേനി മീ മഗ്മത്തിക്ക് സലാമത അരക്കാത്തിരിക്കമ്മ അതേ ഹെതിപ്പൗരി കാണൂണ അഗവായത്തക്ക പോലെ ബാഗ്
1: സലാമത്തരക്കാത്തിരിക്കുമ്പോളേകത്തും
0: മീ കേ മുഹിം കമസോ മീ മഗ്മത്തിക മീ ഹെതി പോരി ഗാനുണ ഗവാത്തക എം അമൽ കൊറും മീ കേ മുഹിം കമസ സമാധി കെ ബസ
1: അർമ എം എസ് കൃഷ്ണാദൻ ജയ ഹേ കമേ എ ഹഗേ ഗതു ഗ എമ്മെങ്ക രക്കാത്തരി കമത്തക എളിഫ ഹെതി ഫവ ഗാനുണ തക ഗവാത്തക വൈരുഗ എമ്മെങ് എക്കോ ഹുരിഹ എം എസ് മീ കമ സമാൽ കൻ ദേഗൻ അളൻ മെന്ന രക്കാത്തരി കമ എദി ബനെ
0: ദെങ് മം ഗാമസ് ന്യായ സബ് മീരെ വിതന വെ സമാമെ ഗണ്ണാനി മഗ്മത്തി ഹിംഗാ നൂണി കൊമ്മി സുവ്വായിട്ട് പൊങ്കാല കടത്തക്ക വിസ്മി മികോ മിര മി ആയരു
1: ഹാ എമ്മെ കൊട പാങ്കോന കൊമ്മെ മിക്സ് പേണോന അവഹ തന്തനദ എം അവഹദ്യ മുഗ ബദോഗ ഹമജയിലായ വിസ്മാഗൻ എബജേ ഗവത്തക ഹുരുമത്തരിക്കൻ ദീഗൻ മഗുമത്തീഗ ഹിംഗാ കങ്കമവെ സമാലുക്കൻ ദീഗൻ കങ്കം കോരാൻ ഏറെ തങ്കോളെ ഫസേഹവകെന്താണ് ഹുരിഹേമെനവെസ് എ റക്കാത്തരിക്കമ ആമാങ്കിബൻ നിസാലക മീ വര കിതമ്മെ ലാസ്റ്റിക്കമുഗവേസ് പേഡ് ബാറു കൊറുമാ മി കങ്കം ബലേറോന്ന ഗവേദ ഒസൂതക ഫെതികൻ കുറാക്കമ വന്നാമ വര ഫസേഹവാണ് ഹെമ ഏകുത വിസ്നാഗൻ കുറു മുഹിമുഖം ഫാങ്കുലന്ദെ ഹമേക്കു ഹിംഗാഫദാമേഹും അത് മീ ദുവാഫദാമേഹോന സെബഹുരേ വക്കിക്കഹല ഗവേത്തക ഹെമ ദുവാറു മത്തെ ഹിംഗുമാ അതെ തന്തെക്കോമാ അതെ ബറുകൊണ്ടു മുഖവ വിഷ്ണാലങ്ങെ മീ ഫാത്തും അണ്ണമേ ഹും ബറുകൊണ്ടു അളായിരുക എതിമാവാണ് കെത്തരിക്കമായിക്കോ ഡിസിപ്ലിൻ ആയിക്കോ കുറവിജയ സമാഗബുക്കു രഘുസുക രംഗള കുറേ ഒരേഹാ ബെഫുൾനവെസ് അമാ ഉഫാവരി ഹിംഹമജേ തണക്കം മകുമതി ഹെ ദേനക മകബുക്കുറ
0: പ്രോഗ്രാമുകൾ മീ ലവ സമാക്കം പറയത്തൊക്കെ തൊമ്മി ലവ ഹാസ്കൊള്ളാൻ റേഡിയോ അടോ ഹി ഹുരിഹ പറയത്തക്ക മീ സമാ മീ ലവ ഹാസ കൊല്ലേ സമായ മീ ഗെലിസ്റ്റേ ലവ ഗെലിസ്റ്റിമ ഫോണിച്ചാൽ മീ സരഹത്തും പറ്റ കൊള്ളാമോ?

0: അങ്കാദി ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവരിക്കമ്മായകു
0: എക്കുവരിക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകു റയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്